0: മധ്യമരാത്രി ദോലഹായ്
1: ലൈവ് FM.LK
2: രുഹുനട രാജരാടട സിംഗടകലട www.liveFM.LK.